പിന്നുമാകൻ നമ്പർ തോമസ് റോഡ്രിഗേസ് കുളനുകുതി ബുലക്മാൻസ് ഫേബി ബാസ്നേസ് ഫേബി റോഡ്രിഗേസ് അഡേവിസ് അതേ കുളന്ന് കുളനുകുതി ചാളിസ് ഫസ്റ്റ് മിനിറ്റ് ഫോർ ഹാഫ് കുളവിക്ക് ഇത്രോ കൊത്തു ഫസ്റ്റ് മിനിറ്റ് തെക്കി എക്കിസ്മം കുറിയ ക്രോയേഷ്യ ക്രോയേഷ്യ കൊളത്തെ കുറേ ഫണുവാദിപ്പോൾ ബേരമാ കാര്യം എനിക്ക് പെണ്മാ കൊളത്തെ മത്തി മത്തി ക്രോയേഷ്യ ഏരത്തെ ഫണുവാദി ക്രോയേഷ്യ കൊളത്തെ ആ പെണ്മാ കൊളത്തെ തീരുവേ ബോൾ ജസ്റ്റാലി ക്രോയേഷ്യ കൊളത്തെ അത്ല അത്ല കുറെ ഫണുവാദി ഹാഫ് മിതായ സാബ് ഫിനിജി ദാ ബേരമാ കാര്യം എനിക്ക് പെണ്മാ കൊളത്തെ കുറി ദേമസ കുറി ബോള എത്തനു പെണ്മാ കൊളത്തെ ബോള ഹോതനു തെരെ കുറി കുഷാ കുളുകൻ ലീഫേജം ഫവാഫ്ക്ക് കുളം കുറിയ ദാരോ എല്ലാം സുന്ദരം കുറിയ കുറേശ ഈ ഫെജോ കുറി ഫണുവാ കുറിയ ഫണുവാദിന് കുറേശ അജോം സെൻസ കൽക്കാരി മത്ത മത്ത് കുറിയ എടുത്ത് ഫണുവാദി പോലെ വിസ്കോ വിദ്യ കൊത്ത ഏറെ ഫാത്തു കീപ്പർ ദിവ കുളം തിരഞ്ഞ സെൻസാക്കൾ തെരേ കുറി കൊന്തിരിയാ ഞങ്ങൾ ഫാത്തു പെനുമാ കൊന്ത ബോൾ അത്യാഫി കുറേശ്യ ഹാഫ്തെ വന്നെ കുറിയങ്ങ സാഫ് മെദാസ ജേതാക്കാതെ കൊന്ത നട്ടു വന്ന മസേ കുറി ഡിയേരെ കാര്യം പെനുമായോത്തി ജെഹുമെ ലീഫ് കുറി കുഷാകൊളുകെ കുറേശക സത്താറ നമ്പർ കുറി കുഷാകൊളുകെ ലീഫെ ജെഹു സത്താറ നമ്പർ ഇന്ന് കാടകെതയ്ക്ക് സുശിച്ച കാർഡേക്ക് കുറേ ഫണുവാദ ലീഫ് വെച്ചോ കുറേശ്യ സുശിച്ച ഇതോ കാർഡേക്ക് കുറേ കുഷാകുളി ചാളിസ് ഫസ്റ്റ് മിനിറ്റ് കൊള്ളി തെക്കി ഫസ്റ്റ് മിനിറ്റ് ഇത്രേ മിനിറ്റ് കൊള്ളി വിജു ഈ ഫെജോ കുറെ ഫണുവാദം കുറച്ച് ദക്കളും തന്നെ ബോളക്കാരെ മടക്കോ തിങ്കളും തന്നെ ബോളക്കാരെ മേ തിമ്മളക്കൊണ്ട് കുറച്ച് എടുത്ത് വണ്ണൻ ദക്കളും തന്നെ മെഹാത്തി ബോളക്കാരെ മടക്കോ ദോലുക എത്തി കൊണ്ടു ഫാത്തു കെ കൊണ്ടു ഒസോലാകെ അബദ് ഫാഹക്കെ ഫാഹക്കാൻ ബോധ എളമുക ബേന കുറ ഉപ്പുളങ്ങി തിരി ഫാദർസും താ ബോൾ അത് കുളത്തിന് ദിഫ അതുകൊള്ളി വധിക്കുന്ന ബോളത്തെ ഇഫേട്ട് മുഖ വെട്ടി ഒഷോണ കുളത്തിരിയ എഹിത്തിരി കവേ കുറിയ ഫണുവാദി ഇപ്പോൾ വരരീതി കൊന്തി ഒരു സ്ഥലം തിമ്പേർ ഫസ്റ്റ് മിനിറ്റ് തിരി തിമ്മിനിറ്റ് കുളിവിച്ച് എക്കിസ്മ കുറി കുറവേശ്യ ನಿಯೋಗತ ಕುರಿಯ ಮಿಂದನೆ ಫಿಫಾ ವರ್ಲ್ಡ್ ಕಪ್ 2026 ಗ ಗಾನಾದಿ ಕುರೇಷ್ಯಾ ಬತ್ತದ ಕ್ರಾಮಿಚ್ಕೆ ಕೊಳು ಎಕ್ಕೆ ಸಮಕು ಕುರಿಯ ಕುರೇಷ್ಯಾ ಫಸ್ಟ್ ಮಿನಿಟ್ ಹೋಗ್ತಾರೆ ತಿಮ್ ಮಿನಿಟ್ ಕುಳುವೀಚ ಕುಂತೆ ಬದಲು ಕುರಣಿ ಕುರೇಷ್ಯಾ ಕುರಿಯ ಫುಣುವಾದ ಗೋಲ್ ಮತ್ತು ಕುರಿಯ ಫುಣುವಾದ ಮಾತಿ ಮಾತಿ ಸ್ಮೆತ ಹೊರಸ್ಕೊ ಪೆಣಮಾ ಹಾಫ್ತೆ ದಾಂದಿ ಬೋಳ ಕುರೇಷ್ಯಾ ಕುಂತಿನ ಬೋಳತ್ತೆ ಬ್ಯಾಕ್ಳು ಫಾತ ಜಸ್ಸಾದಿ ಬೋಳ ಆ ಸ್ತಿಬೇನಿ ಅಣಕ್ಕೆ ಪೆಣಮಾ ಕುಂತೆ ಪೆಣಮಾ ಕುಂತೆ ಕುರಿ ಫಾತು ಕುರೇಷ್ಯಾ ಕುಂತೆ ದಿಫಾ ಕು ഇഫാ കുറി ഫണുവാദി ബോള മിത്രം സെൻസാക്കൾ പേരും കുറേശ്യ കൊണ്ട് ബോൾ ദൈവത്ത് മസേ കുറിക്കാരെത്തിയ പേനമാക്കണം തരിയ കുറി കുഷാ കുളികൻ ലീഫ് വെച്ചും കുറേശ്യ ഫൗഹാഫും സാളിസ് ഫസ്റ്റ് മിനിറ്റ് കുളിവിക്കും തെക്കി തീം മിനിറ്റ് ആ മാഫ് കുറ ഫസ്റ്റ് മിനിറ്റ് ഇത്ര കൊത്തു ഏകത്തെ ഗാക്കണ്ടക്ക ഹത്ര മിനിറ്റ് കുളിവിച്ച് ബാക്കി എം മിനിറ്റ് ഏകസമം കുറിയ കുറേശ്യ കുറേശ്യ ലീഫ് വെച്ചും പെണുമാക്ക ഹാഫ് കെത്തിരൻ സെൻസാക്കത്തിരെ ബാഫ് കുറിയ ഫണുവാദന് കുറിയ ഫണുവാ ലാഫി ഫണുവാ മാത്തി മാത്തി പെണുമാ ഏരത്തെ ദാന്തി ബോള ഏരക്കാരി ഫെനു ജേഫ ബേരമു കുറി പെണുമാ കൊന്ത ബോള ലിബത്ത് മസേ കുറി ബോള ഹോതങ് കാവശ് നമ്പർ സെ ബോള കുറേഷ്യാക്ക് ഏനത്ത് ബോള അത്ത കുറി ഫണുവാ ബോൾ ഹാഫ് മിതാസ ഫെനു ജാനക്ക് കുറേഷ്യ കൊന്ത കുറി തി ഫെർത്തെ വണ്ണന്തി കൊന്തരി അതി ഫെഗാ നമ്പർ ഐ എഗാ നമ്പർ ബൊഡുമിയ ബൊഡുമിയ ഒരു കുറി ഫഹതുങ്ങ കൊന്തരി ദിഫാ കൊ പേർ കൊതി കോണക്കാ